0: ഹലോ അഞ്ജലി ഹിയർ.
1: അഞ്ജലിയ അഞ്ജലിയ മൈ ഗോഡ്. ഹേ ഇത് പറ, ഫോണിൽ ബദൽ സുഖം സുഖം പ്ലീസ്.
0: ഐ ലവ് യു.